കലയെ ഫാനായി, നൂഹ് ഫാനായി, ഇബ്രാഹിം ഫാനായി, മൂസ ഫാനായി, മറിയം ഫാനു ദരിഖലു, ഈസാ ഫാനു കിബൈ തിമൻ റസ്കലാങ്ങെ കഷവറു വെഗിം വാ അഹദു ഹിപ്പെ വിഹിദു ഹുമകുരാശെ അതി എബേ ഖലുംഗെ കിബൈ ഗദവെ കഷവറു വെഗിം വാ അഹദു തിമൻ റസ്കലാങ്ങെ ഹിപ്പെ വീമേ.

ഹുസൈൻ സലാഹുദ്ദീൻ റഹ്മഹുല്ലാഹി വഫാ ഹീർ റസൂലാ സീറത്ത് വിദാളുവ ദിവ

0: ورحمة الله. السلام عليكم ورحمة الله.
1: അഡ്വസ്സമോ ധ്യഗന്ധമണി ഗബേഫ്ലുങ് ദീനി മുർഷീദ്
2: ദീനു കേളു ദീനു

0: children.
1: അഡ്വസ്സോ ദേഗന്ദവണി ദേബേഫ്ലുംഗ് ദീനി മുർഷിദ്
2: ദീനുഗേഡു ദീനുഗേഡു.

0: ഇസ്ലാഹു വാങ്ങി തേനം, ഇസ്ലാഹു വാങ്ങി തേനം.
1: ശബാബക ഖബ്ല ഹറമിക
2: മസ്കുളിവും ഗ കുരിം ജുവാം കം ഗ ഫാദ ഹിയോ ഗതുഗാ ലിബിഗന്നാഷ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇസ്ലാഹു വാങ്ങി തേനം മിസ്മിൽ ഇസ്ലാഗമ ആ പ്രോഗ്രാം കായകി മിയദുസ് മി ബദൽ കൊലി അൾഗോ നസ്മാമുസ മേദുഗ പ്രോഗ്രാമസ് മി ഫർഷനി രീതി മദേഹകു.

0: عن ابن مسعود رضي الله عنه قال قلت يا رسول الله أي العمل أحب إلى الله تعالى؟ قال الصلاة على وقتها. قلت ثم أي؟ قال بر الوالدين. قلت ثم أي؟ قال الجهاد في سبيل الله. متفق عليه. മാണി മായിങ് അള്ളാഹു എക്കലേ ഫാണ് റുസുൽ ലവി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കിബൈൻ ഇവാവഗം വേ എക്കലേ ഫാണ് വിദാളുവേ തിമണ്ണ ദന്നവീമ എ അള്ളാഹു റസൂല അള്ളാഹു തആലാഗ ഹദ്റത്തുഗ എമ്മ ഇതുരു കംബുൾ അമലകി കുബയതോ ഹദീസ് കുറവ്യ എയ് ഫർദ് ഫസ് നമാദ് എ നമാദുഗ വക്തുഗ കുറുമ തിമൺ ദന്നവീമ ദൻ കൊങ്കമെത്തോ ഹദീസ് കുറവ്യ മായിമ്പ ഫന്ന കമേ ഹിത്തുമേ തിമൻ തന്നെ ദിങ് കൊങ്കമെത്തോ ഹദീസ് കുറവിയെ അള്ളാഹു മൗഗ ജിഹാദ് കുർമ.
1: ഫതിഹ ഫഹ ചേ മീ ദീനുക്കാട്ടു.